മജീദ്. യാ അല്ലാ, ഇബ്രാഹിം അലൈഹിസ്സലാത്തിൻ മീതി നീ സലവാത്ത് സൊന്നതേ പോൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മീതി സലവാത്ത് സൊൽ.